0: इति श्रीमच्छंकराचार्य विरचितं गंगाष्टकं संपूर्णं।
1: അടുത്ത് ചിദംബരേശ്വര സ്തോത്രം, പാടിയവർ SP ബാലസുബ്രഹ്മണ്യം.